0: വീട്ടിലേക്ക് വന്നുള്ളത് റേഡിയോ നിനാദ 90.4 FM. ഇനിത്ത തുളു കാര്യക്രമകോ നിലക്ക് മാത്ത മൊക്കെ സൊൽമേ. ഇനിത്ത ഈ കാര്യക്രമോ പ്രാഥമിക ബൊക്ക പ്രൗഢശാലയുടെ തുളു ഭാഷ ബോധനദ അവകാശ ബൊക്ക സവാലുകളു ഈ ബഗിട്ട് പാത്തിരുവേരെ ഗണനാഥ് എക്കാറ്.
1: നിക്കലെ മാത്ത ഗൊത്തുണ്ടു ഒഞ്ഞല്യ ബാല ഞാനും സുമാറ് 15 വർഷ ഐനേ ക്ലാസ് എടുത്ത് ഫൈനൽ ഇയർ ഡിഗ്രി കടയത്ത ഡിഗ്രി മുട്ട 10 വർഷയാണ് ഇംഗ്ലീഷ് കളുടെ ഡിഗ്രി ആദ്യ ബന്നാക ഇത്തവണ ജാസ്തി വരപ്പുണ്ട് ഡിഗ്രി ആദ്യ ബന്നാക ഐനു വാക്യ സറി ഇംഗ്ലീഷ് ബരേറെ ബറന്നിത്തിച്ച് 10 വർഷക്കളുടെ ഇംഗ്ലീഷ് ഐനു വാക്യ സറി ഇംഗ്ലീഷ് ബരേറെ ബറന്നിത്തിച്ച് അപ്പക ഇത്തവണ ജാസ്തി വരപ്പുണ്ട് ദയപണ്ട എക്കട പണ്ടേക്ക വ്യാവഹാരിക നെടുതാത്ര ഞാൻ തേകുന്ന പണൊന്നുമില്ല പണ്ട കുഞ്ഞി ബാല റെഡരന മൂജരന 4 വർഷോടു അപ്പ ഭാഷേന് ഔ കുന്താപുര കന്നഡ ഉപ്പു ഔ തുളു ഉപ്പു ഔ കൊങ്കണി ഉപ്പു ഔ ബാരി ഭാഷ ഉപ്പു ഉവേ ഭാഷ ഉപ്പു അവന് ലീലാ ജാലവത് പാത്തേറുണ്ട് ഏറെ ലൈക്ക് വ്യാകരണ കൽപ്പാതിച്ച നമ്മ വ്യാകരണ കൽപ്പാണ്ടല നങ്ങ് പാത്തറാപ്പിച്ച് ആണ്ട ഏറെ വ്യാകരണ കൽപ്പാവുന്നേ ഏറെ ബോധനമൽപ്പന്ത ആ ഭാഷേന് ലീലാ ജാലവാദ് പാത്തേറുണ്ടു ദയകൊണ്ടു കാരണം ഈത്തെ ഭാഷ പൻപിന കാലി ഭാഷ അത്തവും ജഡ അത്തവും ഔ ജഡ അത്ത് ഭാഷ പണ്ട ഭാഷ അത്ത് പാത്തിരുന്നേക്ക് മാത്രം ഭാഷ പൻപിന ഒഞ്ചി സംസ്കൃതി ഇറ്റ് ഇസ് എ കൾച്ചർ അവൻ നമ്മ സുരു അർത്ഥമൽത്തനോട് ഭാഷയുടെ റഡ് രചന ഉണ്ട് ഒഞ്ചി മേൽപദരദ രചന പൻപ സർഫേസ് സ്ട്രക്ചർ എന്ന് ഇംഗ്ലീഷ് പൻപ മേൽപദരദ രചന ഒഞ്ചി ഡീപ് സ്ട്രക്ചർ ആളദ രചന എന്ന് പൻപ മേൽപദരദ രചന ദാതു തോജു പണ്ട വാക്യങ്ങൾ തോജുണ്ടു ശബ്ദങ്ങൾ തോജുണ്ടു അക്ഷരങ്ങൾ തോജുണ്ടു പാത്തിരണ മാത്ര തോജുണ്ടു ആണ്ട ആളത രചനയുടെ ദാത തോജുണ്ടു പണ്ട കൾച്ചർ തോജുണ്ടു ഒഞ്ചി കൾച്ചറുടെ മുഖാന്തര സംസ്കൃതി മുഖാന്തര ഭാഷന് പാത്തിരണ മാത്ര ആ ഭാഷ ലീലാജാലവാദ് ബറ സാധ്യ കൾച്ചർ ഉപ്പന്റെ ഭാഷനെ പാത്തിരണ്ട ലീലാജാലവാദ് ബർപ്പുജി നമുക്ക് ഇംഗ്ലീഷ് ദയക ബർപ്പുജി പണ്ട നമ്മ കൾച്ചർ മുഖാന്തര പാത്തിരിച്ചാവേൻ ഔ സംസ്കൃതികള ഐക്യ സംബന്ധന ഇജ്ജ് നമ്മ സംസ്കൃതികള ഐക്യ സംബന്ധന ഇജ്ജ് അഞ്ചാത് ഒഞ്ചി ഭാഷേന് ശൈക്ഷണിക ഭാഷേന് ദായമൽപ്പടു പണ്ട തുളു ഉപ്പടു കൊങ്കണി ഉപ്പടു ബ്യാരി ഭാഷ ഉപ്പടു ദായ പണ്ട അഗത്യദാദ പണ്ട സുറൂട്ടു ആ സംസ്കൃതി ഒറിപ്പടുണ്ടാണ്ട ഇത്തത കാലോടു ഇത്തത സന്ദർഭോടു അവന് ശൈക്ഷണിക ഭാഷ മൽപ്പുനഞ്ചിന അഗത്യമുണ്ട് ഒന്ന് ഭാരി ഭാരി അഗത്യ അവന് ശൈക്ഷണിക ഭാഷയാത് മൽപ്പുന അഗത്യമുണ്ട് ദയപണ്ട സംസ്കൃതി ഒറിപ്പുനഞ്ചിന അഗത്യ നമുക്ക് മനസ്സുണ്ടാണ്ട കണ്ടിത്തവാദ്ല ഇത്ത ഇത്തത കാലാണ്ടാണ് അണ്ടർലൈൻ മൽത്തൊന്ന് പണ്ട ദുംബാണ്ട അഗത്യ ഇത്തുച്ച് ദയപണ്ട ലീലാജാലവാദ് പാത്രൊന്നിത്ത നാടക ഇത്തുണ്ട് യക്ഷഗാന ഇത്തുണ്ട് ബേത്ത ഇത്തുണ്ട് ഇത്ത മൂലക അവൻ ഔപചാരികമായ നഞ്ചന ഒഞ്ചി ശിക്ഷണ തിക്കൊന്നിത്തുണ്ട് നമുക്ക് ആണ്ട ഇത്ത ആ രീതിത സാധ്യതയുള്ള ബാറി കടിമെ ഒപ്പുനേടുത്ത അത്ര ശൈക്ഷണിക വ്യവസ്ഥകൾ ഒഞ്ചി ഭാഷന് കണ്ണു അഞ്ചാതൊപ്പനാക തുളുന്നു ഖണ്ഡിതവാദ്ല ഒഞ്ചി ശൈക്ഷണിക ഭാഷയാത് അനുഷ്ഠാന മൽപ്പനക്ക് നമ്മ മാത പുർമുന അഗത്യ ഉണ്ടു പൻപിന ഒഞ്ചി പ്രശ്ന റഡ്ന ഒഞ്ചി ഭാഷയുടെ രചന ഏ പല സാഹിത്യിക ഭാഷ എപ്പടു വ്യാവഹാരിക ഭാഷ എപ്പടു സാംസ്കൃതിക ഭാഷ എപ്പടു ഒഞ്ചി രചന ശൈക്ഷണിക പഠ്യത ഉലൈ ഭക്തി ബക്ക ഔ ഹെച്ചു ആളവാദ് ആവരെ സാധ്യപ്പുണ്ട് ഇജിന്ന് നമ്മ പാത്തിരുന്നു പാത്തെ പാത്തിരുന്ന ഭാഷ പാത്തിരുന്ന ഭാഷകള് ശൈക്ഷണിക ഭാഷകള് വ്യത്യാസം ഉണ്ട് പാത്തിരുന്ന ഭാഷകള് ആഡലിതാത്മക ഭാഷകള് വ്യത്യാസം ഉണ്ട് നേന് നമ്മ തെരുവനോടാപ്പണം അഞ്ചാതൊപ്പനക ആഡലിതാത്മക വ്യാവഹാരിക ബക്ക ശൈക്ഷണിക ഭാഷയാത് തുളുന്നു നമ്മ ദിയോടുണ്ടാണ് അവന് പറ്റോടു അളവടിക്ക മലപ്പുന്നാ ഒഞ്ചി അനിവാര്യത്തെ ഉണ്ടു പൻപിനെന്ന ഞാൻ നൂൽ പന്നൊന്നുല്ലേ അഞ്ചാത് ഭാരി അഗത്യ അവൻ നമ്മ തൂര സാധ്യ മൂജിനായത് ഒഞ്ചി ഭാഷയ്ക്ക് ഒഞ്ചി ശാസ്ത്രീയ സ്വരൂപ ബരുണ്ടാണ്ട ഒഞ്ചി ഐർദുമ്പോ മൈൻഡ് സെറ്റ് ബഗ്ഗെ പാത്ര യോചനാ ക്രമ മൈൻഡ് സെറ്റ് പണ്ട യോചനാ ക്രമ ഞാൻ എഞ്ച യോചന മലപ്പോയ അഞ്ച എന്ന പ്രതിക്രിയ ഒപ്പുണ്ട് എതിർക്കുള്ളതിനാർ എഡ്ഡ എന്ത് യോചന മലത്തണ്ട ആറിന ഒട്ടുക എന്ന പ്രതിക്രിയ എഡപ്പുണ്ട് ആറ് ഹാള് എന്ത് യോചന